നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. എന്നോട് പേര് ശ്രീജ നടരാജൻ. മുതൽ പാടൽ ഗുരുവരുളും തിരുവരുളും, രാഗം ആഭോഗി, താളം കണ്ടചാപ്പു. ഇയറ്റിയവർ ഗൗരി ശങ്കർ സ്തപതി.